0: നിർവാഹകനെ പ്യൂഷിംബാഹുട്ടോണിങ്ങൻ ഹനുലിമ ചുങ്ങൂറ്റി വല്ലേകയിൽ വിഞ്ഞി നിർവാഹനിയോ ചുങ്ങ വലിയ ഒക്ടോഷിമ കൂട്ടിങ്ങി പ്യൂഷി അക്സോക്ടോഷിമല്ലു കുവപ്പി കൂട്ടിലിമാങ് നൗക്കുളിമാ വെളിത്തോത്സലേറസിമു സുഗുച്ഛിലിമാക്ഷേമു സനദോഷിമമ്മട്ട ഹല്ലുനാനു സുനലിമാന് ഔൾച്ചിയു ടൂസിമഴുനു നിർവാഹനിയോ പിഹുഴങ്ങി മലികളി ഒക്ടോഷിമ കൂട്ടിങ്ങില്ലു തുങ്ങപികി നിർപ്പാലി ഇപ്പികിയോണിങ്ങി ഇഞ്ഞുകേലി ചെല്ലി നെല്ലിമിയുണിങ്ങി ഇഞ്ഞുയി ഉണുങ്ങി നിർവാഹി തുക്കിത്താറി കൊട്ടി ഖച്ചിയുണമിത്തി തേമേതങ്ങളിലെ കുഷിമണിങ്ങി നിർവാഹി കില്ലി ഒക്ടോ ഷൂ കൂട്ടിങ്ങിത്ത താപങ്ങളിമ ശുഭയ സിമലുവാ കൊട്ടോ ഷൂ ഇഞ്ഞുണ്ണി തിക്കടൊക്കെ ഹച്ചയ ലക്കഴങ്ങി കുട്ടികിഴങ്ങി ക്യാനലോ പിഹുവലി ഒപ്പിങ്ങനി നുണച്ചിയല്ലു നുണപൂർലു അസിങ്ങി ഇനുട്ടഹർമ്മിയൂകളോണി ഇഞ്ഞു ഇഞ്ഞുണങ്ങ അങ്ങയുമ്മകാലോകളോ സുണി ഞുണങ്ങ നുണങ്ങുവാ മിറ്റു ഇഞ്ഞുകേക സാറുട്ടഹങ്ങി നിർമ്മിഞ്ഞു മിച്ചുകയോ നിന്നലി മാങ്മ കിക്കടൊക്കെ ഹർണിമി ഇഞ്ഞു ഇഞ്ഞുണ വിമ്മിയു അങ്ങ ഹത്തിയ സോ വിമ്മിയുലകത്തകമി ഗവമാനി സാങ്ങസിയുലക് സുലി 1972 അങ്ങ ഹത്തിയ സ്വാഹുട്ടിമിഞ്ഞി അല്ല സിമരു ഹുട്ടിമിഞ്ഞി ഹലോ സിമരു ആഖിത ഹുഗരക്തമിനി കാനഡോ നിർവാഹന ഹൗസികിസു നിഞ്ഞു ക്വബാക് തക്കങ്ങ തയ്യോബലോ നോയിൻ ക്വബാക് താന്ന ടൂലുണി നിർവാഹ് വിങ്ങുളുണി കിലിയോക്ടോ സിമരു സഹുട്ടിച്ചു നക്കുളോ സിമങ്ങി കലോപ്പു അമിഷൂലു അച്ചേലോ സിമമ്മട്ട പില്ലറിഞ്ഞാലോ അതുല്ലറിത്വാലോ തുകിതാ സ്വാഹുട്ടോകിയലിഞ്ഞാലോ ഉപലോമെന്നോ സിമമ്മട്ട ഇവിച്ച കിറ്റുമകയാലോ ക്ഷുണിലു ഇലുണ്ണാകും താന്ന നിറപ്പിലിയുറോണിങ്ങ ക്വബാക് തക്കങ്ങട്ട അങ്ങിഹത്തികീക സ്വാപ്പിമു ഹൃദയുട്ടിച്ചിട്ടുണ്ട ലക്ഷിമങ്ങിമട്ട ഇനുവിമക്കോ ഇലുണ്ണി ശീതമണി അങ്ങുലക്ഷിമയുണി കാനഡ ഒക്കെ തുങ്ങി ന്യൂനഹോക്ടു ഇലകനക്ഷികയാകൊട്ട് ഹക്തസോലുക്തുകളുവട്ട് കാനഡമി സഖരിച്ചുട്ടി അതുണി ഇലാക്കൂട്ടു നുണമി നമ്മി നിർത്താറ സ്വർണിമു അങ്ങ് ഹത്തികീ കുട്ടി താപ്പിയുസിമഴു നമ്മി നിർമ്മിനി അറ്റുണി നിറോക്തോസിമഴുമി പിഹുവലിനി ഹട്ടാക്കിത്തന്നറിലുവി തമന്ന ഇശുവക്തുലിവിനൊത്ത ശീ കുട്ടോക്തു തേമറ്റുമി ഇനിലിയറി കുട്ടി കുട്ടോട്ടുവപ്പട് ഇനി അവിത്തുഷിമ നിർമ്മിയിത്തി ചൗളിമാ കാനഡോ ഉണിയൊക്സിവീറുടിച്ചുകി അതിലിയൊക്തിസിമഴെന്നറിമ്മകി സക്കുഷിതിച്ചുകി ഹമിതിറിതിച്ചുകില്ലു നുണ ഹക്കാശിമഴുനുമു പിയുണ്ണൗട്ടിങ്ങിക്ക് തേമേരികുമങ്കലോ അപ്പട്ട പിങ്ങിവീർത്തിസിമച്ചുകി ഹല്ലുനാ സുനലിമാനി ഔൾച്ചിയുട്ടുവൻ ഇലകനൊക്സാറുട്ടിങ്ങനി അറ്റുകളുട്ടി കിസിമിയുടിച്ചുകി ഇനിയിലേക്ക് സോറ്റുവിന്നകലോ അക്തിലുവില്ലി ഇനികിയാലിമ്മിനി കാനഡോ ഗവമലറി കുഷിങ്ങി പിഹുറക്കോലറി കുഷിങ്ങിഞ്ഞിലു തുങ്ങവിഹട്ടൗണിച്ചമിനിക്ക് ജേപിറ്റിനുങ്ങോപുങ്ങ കങ്ങിർസുമി
1: നക്കമ്മേങ്ങ ജെപിടിനുങ്ങക് തഹന പിനസോറുസകളാത്തി നക്കജയങ്ങളക്കറ്റുസർസോക്കന്നിലാമയോ ഇലാക് തേമത്തോട്ടുട്ടാക് അറാകുട്ടമാക് സാലസകുട്ടോ ഗസുസിയോങ്ങുമയോ നൂനവുമ്മി തമക്കുനുങ്ങ കണ്ണുങ്ങായി കീനോയലിയോ സുറ്റിയോ കട്ടു നുനവുമ്മിയുനൂട്ട് ഇല തുണി കണ്ണുങ്ങായി തന്നെ തേജവുന കത്തു നുനവു എൻറ്റർപ്രീനിയർ പ്രൈസ് തമാനി $10,000 നീസിയുള്ളുണി തന്ന കുണിങ്ങ മക്കിവ കോർപ്പറേഷൻ കുണ്ണി കട്ടിവിക് റീജിയണൽ ഗവൺമെൻറ് കുണില്ല ഓലട്ടോ കത്തോ ആക്കസുട്ടോ കത്തോ തന്നെട്ടോ ആൻഡി മോർ ഹൗസ് തന്നെ മക്കിവിക് കുണ്ണിട്ട് ഞങ്ങൾ യൊക്കാനത്തെ തുങ്ങിലെ ഞങ്ങൾ പേപ്പറിലേയുള്ള കിണം മുട്ട രാസമ സി ബി സി മേരി പൗഡോ പെർസോണലാകോ
2: ആൻഡി മോർ ഹൗസ് ഇനുട്ടുമേസുങ്ങ മക്കിപ്പിക്കും അങ്ങനെ തുങ്ങലകി ജാവുമോ കീനത്തിക്കും മക്കിപ്പലേ ചിന്തുന്നു
3: Tāna nunavimmi tusakti tausima lammata Entrepreneurship Prize, kanu te jousu tāvani?
2: Sāla hau te hakasokne kīnerokti kumak